നമോ സൂര്യ സൂര്യേ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജരാജേ നമോ ഇന്ദ്ര ഇന്ദ്രേ നമോ അന്ധകാരേ നമോ തേജ തേജേ നമോ ബൃന്ദ ബൃന്ദേ നമോ ബീജ ബീജേ നമോ രാജ സംഗ താം സംഗ സാന്ത രൂപേ നമോ പരം തത്തംഗ തത്തംഗ സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാന ജ്ഞാനേ നമോ മന്ത്ര മന്ത്രേ നമോ ധ്യാന ധ്യാനേ നമോ ജുദ്ധ ജുദ്ധേ നമോ ജ്ഞാന ജ്ഞാനേ നമോ പൂജ പൂജേ നമോ പാന പാനേ നമോ കലഹ കർത്ത നമോ സാന്ത രൂപേ നമോ ഇന്ദ്ര ഇന്ദ്രേ അനാദംഗ വിഭൂത്തെ കലങ്കാര രൂപേ അലങ്കാര അലങ്കേ നമോ ആസ ആസേ നമോ ബാങ്ക് ബങ്കേ അപംഗീ സ്വരൂപേ അനംഗി അനാമേ ത്രിഭംഗീ ത്രികാലേ അനംഗി അകാമേ ഏക അശ്രീ ശാന്ത അജയ അലയ അഭയ അഭയ അപു അജു അനാസ് അകാശ അഗഞ്ജ അപഞ്ജ അലഖ അപഖ അകാല ദയാൽ അലീഖ അപീഖ അനാം അകാം അഗാഹ അടാഹ അനാഥേ പരമാഥേ അജോനി അമോനി നാരാഗേ നാരംഗേ നാരൂപേ നാരേഖേ അകർമംഗ അപർമംഗ അഗഞ്ജേ അലേഖേ പുജംഗ പ്രയാത് ഛന്ദ നമസ്തൽ പ്രണാമേ സമസ്തൽ പ്രണാസി അഗഞ്ജുൽ അനാമേ സമസ്തൽ നിവാസി നൃകാമംഗ വിഭൂ